ദിവസത്തിൽ കൊണ്ട് പറയുന്ന നീങ്ങ കൊള്ളുകൊണ്ട് പിള്ളേരുടെ ബാലവയതിൽ വന്നുകൊണ്ട് കൃത്യ പിള്ളേരുടെ നേരത്തെ കൊള്ളുകൊണ്ടും ഉള്ള ആളുകൾ നടത്ത മുടിയും വലപ്പക്കമോ ഇടപ്പക്കമോ സായന്റെ ഗുഹാതുപടി കടുവാളം കൂട്ടുകട്ടികൾ ദേവനെ ഉങ്ങൾക്ക് നന്ദി മഹാന്മാരുമുള്ള അവരുടെ കയ്യിന്റെ ആസങ്ങളെ നിങ്ങൾ ആശീർവദിക്കുന്നതുക്കാണ് നന്ദി ആണ്ടവരെ അവരുടെ മുമ്പിൽ നേസിക്കുന്ന പിള്ളകളാ ഉങ്ങൾക്കുള്ള കാലം നിൽക്കത്തക്കതാ വളരെ ദേവനെ കാറ്റ് വന്നോ പുഷൽ വന്നോ അസക്കപ്പെടാതുപടി കാത്തുകൊണ്ട് വാർ ദേവനെ ഉങ്ങൾക്ക് നന്ദി രാജ നന്ദി മകളെ പുറപ്പെടുങ്ങ ആശീർവദിക്കുക രാജ ആശീർവദിക്കും അവക്കുള്ളാലും നിങ്ങൾ അവനൊരായുധമായി നിങ്ങൾ ഭാവിച്ചതുക്കാ ഉങ്ങൾക്ക് നന്ദി സന്തതിയെ നിങ്ങൾ അസിതത്തെ നോക്കും ഉങ്ങൾ സന്തതിക്കൂടെ ആളും കൂടെ രാജ്യം വളരണമെന്ന് അതേ ഉങ്ങൾ ഒരു പ്രാർത്ഥനയ്യാ ചെയ്യാൻ മുടിയും ചെയ്യ വല്ലവരെയും ഉങ്ങളെ തുതിക്കുമയ്യാ സ്തോത്രിക്കും പുല്ലാതെ കാലം കൊല്ലാതെ കാലം രാജ പിശാസിന്റെ നിറങ്ങൾക്കുള്ള അടിമയായി പോയി വിടാതെ പിടി പിശാസവനാണ് ആദപടി ഉടൻ രക്തത്താൽ മൂടി അവകൾ വാസം വണ്ണം കൂടാരമോ ഓടും വാഹനങ്ങളും എന്റെ പിള്ളേകൾ പഠിക്കും പാഠശാലയോ സ്കൂളോ പോകുമ്പോളോ എന്തുവായിരുന്നാലും ചോരനും സൗരി വാസം വണ്ണം കൂടാരം സംഗമമോളിയെ നടത്തും ശ്രൂതി എല്ലാവരെയും മുടത്താൽ മൂടി കാത്തുകൊണ്ടിങ്ങ കാക്ക വല്ലവർ അത് കാഹുമുളെ തുതിക്രമയ്യാ സ്തോത്രിക്രം സംഘാരത്തൂതൻ അണ്ണുഹാതപടി മുത്രപോട്ട് കാത്തു വല്ലെടുത്തവനെ എന്നും കാത്തു വല്ലെടുത്ത വല്ലവരെ ഉങ്ങളെ തുതിക്രമയ്യാ സ്തോത്രിക്രം എന്നും സൗരൻ സൗരന്മാരെയും കൂടെ രാജ്യം വളർന്നതൊക്കെ എന്റെ സംഗമമോയാലേ എന്നെ വിധമാക സിറപ്പാക നടത്ത മുടിയുമോ നടത്തത്തക്ക വലിയ വസതികൾ ജ്ഞാനത്തെ കൊടുത്ത് തരലുഖം ജ്ഞാനത്തെ കൊടുത്ത് വെളിപ്പാടുകൾ കൊടുത്ത് ഉങ്ങളാൽ നടത്ത മുടിയും നടത്ത വല്ലവരെ ഉങ്ങളെ തുതിക്രമയ്യാ സ്തോത്രിക്രം എന്നും തുടർന്ന് എന്റെ സംഗമമൊലിയലെ എന്തിരുന്ന് ആണ്ടൊരു തുലപ്പ് കൊടുക്ക പോറ പിള്ളകളെ ഒവ്വൊരു തരക്കാഹം ചെയ്തിട്ടുണ്ട്.